0: Landu brainstorms boat names for the boat he hopes to own.
1: How about Fishful Thinking? Nah, too cute. C'est la vie?
2: Would be better if I was French.
0: Boatu has a boat covered by Geico, with added 24/7 access to the largest towing fleet on the water. He has the confidence to spend more time on an actual boat.
1: Fantastic voyage? Now we're getting somewhere.
0: Plus, Geico can help Boatu cover what's on board, too.
1: Oh, I know. Boy, oh boy. Or barely awake. Paddle to the metal. Oh, man. I should do this for a living.
0: It feels good to be Boatu. It feels good to Geico.
3: Hello?
4: പുഴനിരത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിൽ നിന്നുമാണ് 30-35 ഇടയിൽ പ്രായം വരുന്ന പുരുഷ മൃതദേഹം കണ്ടെത്തിയത്.
5: പ്രതിയെക്കുറിച്ച് ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പോലീസിന്റെ പിടിപ്പുകേടാണെന്ന് പറയുന്നുണ്ടല്ലോ.
6: നിനക്ക് ഞാൻ ഒരാഴ്ചയും കൂടി സമയം തരും. അതിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും തെളിവ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കാം.
7: പറ്റില്ല സാർ, പ്രതിയെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം പിടിക്കുന്നതായിരിക്കും.
6: തലേതാ വാലേതാന്നറിയാത്ത തന്നെ ഒക്കെ കേസ് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ
7: മതിയല്ലോ.
8: ഇന്നലെ എന്താ നടന്നത്?
9: ഇന്നലെ രാവിലെ ഇവിടെ ഫ്രീ വന്നിരുന്നു.
10: ഏകദേശം എത്ര പ്രായം വരും?
11: 30-35 ഇടയ്ക്ക് പ്രായം കാണും.
10: ഇവിടെ നിന്നപ്പോ പുള്ളിക്കാരിക്ക് ഒരു കോള് വന്നു.
12: പോലീസുകാരെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നവൻ ആരായാലും അവനെ പൊക്കണം സാറേ.
10: നീ ഇവിടെ കിടന്ന് ഷോയിറക്കെ എല്ലാത്തിനും തൂക്കിയെടുത്ത് അതേ കിടന്നു ഇരുന്നാണ്ട് കാര്യം പറയടാ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഒ ടി ടി റിലീസിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രേക്ഷക പ്രീതി ഏറെ നേടിയ ചിത്രമായിരുന്നു മോഹിനിയാട്ടം. അത് ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയ ചിത്രമാണെങ്കിലും ഒ ടി ടിയുടെ പല മടങ്ങ് വലിയ പ്രേക്ഷക വൃന്ദത്തെ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ഭരതനാട്യം ഒരു കോമഡി ഡ്രാമ ചിത്രമായിരുന്നുവെങ്കിൽ അതിന് പകരമായൊരു ഡാർക്ക് കോമഡി ത്രില്ലർ ഗണത്തിലാണ് മോഹിനിയാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഭരതനാട്യം സംവിധാനം ചെയ്ത കൃഷ്ണദാസ് മുരളി തന്നെയാണ് മോഹിനിയാട്ടവും ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴും ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഈ ചിത്രമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചത്. മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ വാഴ 2 ഒ ടി ടിയിലൂടെ സ്ട്രീമിങ്ങിനൊരുങ്ങുകയാണ്. ചിത്രം ഇന്ന് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പ്രേക്ഷകരിലേക്കെത്തും. April 2 തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഏതാണ്ട് 124 crore rupees കേരളത്തിൽ നിന്ന് വാരിയത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി നവാഗത സംവിധായകനായ S. Savin സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വാഴ. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ പ്രശസ്തരായ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടത്. മാത്രമല്ല സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഒ ടി ടി റിലീസൊക്കെ കണ്ട് ഈ വാരാന്ത്യം അടിപൊളിയാക്കാനാണ് നമ്മളും ആവശ്യപ്പെടുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒരു പുത്തൻ പാട്ട് കേട്ടുവരാം. വിനീ ശ്രീനിവാസൻ അംഗം അട്ടഹാസം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്കു ശേഷം നിങ്ങൾ കാത്തിരുന്ന ഒട്ടേറെ റിപ്പോർട്ടുകളായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ആരോഗ്യ സംരക്ഷണത്തിനായി വിറ്റാമിൻ ഗുളികകളും സപ്ലിമെൻറ്റുകളും ഒക്കെ കഴിക്കുന്നവർക്ക് അതിന് പകരമായുള്ള ഒരു ചെറിയ ടിപ്പുകളും അതുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളും, മാത്രമല്ല വീട്ടിലൊരു മോഷ്ടാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, കേൾക്കാം ഇടവേളയ്ക്കു ശേഷം.
1: SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
2: SBS ചിൽ, മനം കുളിർപ്പിക്കുന്ന സംഗീതവുമായി SBS ചിൽ. കേൾക്കാം SBS ചിൽ, SBS ഓഡിയോ ആപ്പിൽ.
0: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മെയ് 8, അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ആരോഗ്യ സംരക്ഷണത്തിനായി വിറ്റാമിൻ ഗുളികകളും സപ്ലിമെൻറ്റുകളും ഒക്കെ കഴിക്കുന്നവർ നമുക്കിടയിൽ ഉണ്ടാകും അല്ലേ. ഇവയ്ക്കൊക്കെ ഒരു പരിഹാരം, ഒരു പരിധിവരെ ഒരു പരിഹാരം നമ്മുടെ അടുക്കളയിലുണ്ടെന്ന് പറഞ്ഞാലോ? അതെ, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ ആഴ്ചയിൽ 2 തവണ സീ ഫുഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന ഒരു പഠന റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ട് എന്താണ്, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ, ഏതൊക്കെ സീ ഫുഡാണ് കഴിക്കേണ്ടത്, കേട്ടുവരാം.
3: മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പോഷണത്തിനായി വിറ്റാമിൻ ഡി, സി, അയൺ എന്നിങ്ങനെ പലതരം ഗുളികകളും സിറപ്പുമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് പലരും കഴിക്കുന്ന സപ്ലിമെൻറ്റുകളുടെ എണ്ണം കൂട്ടും. എന്നാൽ ഭക്ഷണക്രമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മറവി രോഗമടക്കമുള്ളവയെ പ്രതിരോധിക്കാൻ സാധിക്കും. ഹൃദയാരോഗ്യം കൂടും, ഉന്മേഷം വർദ്ധിക്കും, അങ്ങനെ അടിമുടി ആരോഗ്യം മെച്ചപ്പെടുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതെ, ആഴ്ചയിൽ 2 ദിവസം. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 300 ഗ്രാം സീ ഫുഡ് കഴിക്കുന്നത് അൽഷിമേഴ്സ് വരാനുള്ള സാധ്യത 30% മറവി രോഗം വരാനുള്ള സാധ്യത 10% കുറയ്ക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത്. കേർട്ടിൻ യൂണിവേഴ്സിറ്റിയിലെയും മർഡോക്ക് യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത്. ഓർമ്മശക്തി മാത്രമല്ല, ഹൃദ്രോഗ സാധ്യത 30%, വിഷാദം വരാനുള്ള സാധ്യത 26% കുറയ്ക്കാൻ സീ ഫുഡ് സഹായിക്കുന്നുവെന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. ഒപ്പം പ്രായമായവരിൽ വീഴ്ചകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതിയിൽ പേശികളുടെ കരുത്തും അസ്ഥികളുടെ ആരോഗ്യവും നിലനിർത്താൻ സീ ഫുഡ് ഉത്തമമാണെന്നും പഠനം പറയുന്നു. എന്തുകൊണ്ട് സീ ഫുഡ് ഇത്ര ഗുണമുള്ളതായി എന്നല്ലേ. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ ഘടന നിലനിർത്താനും വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ വൈറ്റമിൻ A, D, B, അയഡിൻ, സിങ്ക് എന്നിവയുടെ കലവറ കൂടിയാണ് ഇവ. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ സീ ഫുഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒട്ടേറെ ഗുണങ്ങളുണ്ട്. ശരി, നല്ല പച്ചമീൻ കഴിച്ചാലേ ഇതൊക്കെ കിട്ടൂ എന്നാണെങ്കിൽ, അതിലൂടെ മാത്രമല്ല കേട്ടോ

0: ഈ ഗുണങ്ങൾ ലഭിക്കുക. ഫ്രോസൺ ആയാലും സംഗതി വേണ്ടത് ശരീരത്തിന് കിട്ടിക്കോളും. പക്ഷേ പച്ചയായാലും ഫ്രോസൺ ആയാലും ആഴ്ചയിൽ 2 തവണ ഭക്ഷണത്തിൽ സീ ഫുഡ് മസ്റ്റ് ആണെന്ന് മാത്രം. അപ്പോഴെങ്ങനെയാ, ഭക്ഷണത്തിൽ സീ ഫുഡ് ഉൾപ്പെടുത്തില്ലേ? ഉൾപ്പെടുത്തണമെന്നാണ് മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി ഹൃദയപൂർവം എന്ന ചിത്രത്തിനു വേണ്ടി നമ്മുടെ സിദ് ശ്രീറാം പാടിയ ഒരു മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: പ്രിയ ശ്രോതാക്കളെ, എന്തായാലും പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. മാരകമായ ഹൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആഡംബര കപ്പലായ എം വി ഹോണ്ടിയസിൽ 4 ഓസ്ട്രേലിയക്കാരുണ്ട് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ കേപ് വെർഡയുടെ പുറംകടലിലാണ് കപ്പൽ ഇപ്പോൾ ഉള്ളത്. വിനോദസഞ്ചാര മേഖലയാകെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രധാനമായും എലികളിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന ഈ വൈറസ് ബാധയേറ്റാൽ മരണസാധ്യത ഏറെയാണ് എന്നതാണ് ലോകത്തെ ആകെ ആശങ്കയിലാക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ഏപ്രിൽ 1 യാത്ര തിരിച്ച കപ്പലിലെ യാത്രക്കാരാണ് ഇപ്പോൾ മരണത്തെ മുഖാമുഖം കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്.
1: I normally wouldn't make a video like this, but I feel like I need to say something, so I wrote a few things down. I am currently on board the MV Hobbyist, and what's happening right now is very real for all of us here. We're not just a story. We're not just headlines. We're people. People with families, with lives, with people waiting for us at home. There's a lot of uncertainty, and that's the hardest part. All we want right now is to feel safe, to have clarity, and to get home. So if you're seeing coverage about this, just remember that there are real people behind it, and that this isn't something happening somewhere far away. It's happening to us right now. I'll share more when I can, but for now, I just ask for your kindness and understanding. Thank you.
0: 88 യാത്രക്കാരും 59 ജീവനക്കാരുമായി അർജന്റീനയിലെ ഉഷുവയ എന്ന സ്ഥലത്ത് നിന്നാണ് ആഫ്രിക്കൻ രാജ്യമായ കേപ് വെർഡയിലേക്ക് കപ്പൽ യാത്ര തിരിച്ചത്. ഏറെ ഉല്ലാസത്തോടെ തുടങ്ങിയ യാത്ര പക്ഷേ പാതിവഴിയിൽ മാരക രോഗബാധ കാരണം മുടങ്ങുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന ഡച്ച് ദമ്പതികളടക്കം 3 ഹൻഡ വൈറസ് എന്ന രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടതോടെയാണ് വിനോദസഞ്ചാര കപ്പലിന്റെ ഗതി മാറിയത്. സാധാരണയായി എലികളിലൂടെയും മറ്റും പകരുന്ന ഈ അപൂർവ രോഗമാണ് കപ്പലിലെ 3 യാത്രക്കാരുടെ മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം. സാധാരണയായി എലികളിൽ നിന്ന് പടരുന്ന വൈറസാണ് ഇത്. എന്നാൽ കപ്പലിൽ എലികളില്ലാത്തതിനാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വിഭാഗത്തിൽപ്പെട്ട ആൻഡിയസ് വൈറസാണോ ഇതെന്ന് പരിശോധിച്ചു വരികയാണ് ലോകാരോഗ്യ സംഘടന. രോഗവ്യാപനം ഭയന്ന് കേപ് വെർഡെ അധികൃതർ കപ്പലിനെ തീരത്തടുപ്പിക്കാൻ അനുവദിക്കാതെ വന്നതോടെ കപ്പൽ കേപ് വെർഡേക്ക് സമീപം നങ്കൂരമിട്ടിരിക്കുകയാണ്. മാത്രമല്ല ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ചികിത്സയിലുള്ള ഒരു ബ്രിട്ടീഷ് യാത്രക്കാരന്റെ നിലയും ഗുരുതരമായി തുടരുന്നു. ഇതിനിടയിൽ നിലവശലായ 2 ജീവനക്കാരെയും രോഗികളുമായി സമ്പർക്കം പുലർത്തിയ ഒരാളെയും അടിയന്തര ചികിത്സയ്ക്കായി നെതർലൻഡ്സിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടന്നുവരുന്നു. ഈ ഒഴിപ്പിക്കൽ പൂർത്തിയായാൽ കപ്പൽ സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് തിരിക്കും.

0: A new SBS music station is here.
1: SBS Pop Euro.
0: Filled with Eurovision hits non-stop.
2: You want more?
1: The hits you know and the hits you'll want to know.
0: On DAB Radio, online,
1: the SBS Audio app
0: and SBS On Demand.
3: സൗത്ത് ഏഷ്യനിൽ ഇത് എസ് ബി എസ് മലയാളം.
4: പ്രിയ ശ്രോതാക്കളെ, ഇനി സല്ലാപം എന്ന ചിത്രത്തിന് വേണ്ടി ജോൺസൺ സംഗീതം നൽകി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ മനോഹരമായൊരു പാട്ട് നമുക്ക് കേട്ടുവരാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീട്ടിൽ ഒരു മോഷ്ടാവ് എത്തുകയാണെങ്കിൽ, ഇടവേളയ്ക്ക് ശേഷം അല്ല കേട്ടോ, സാധാരണഗതിയിൽ ഓസ്ട്രേലിയയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ വന്നാൽ എന്ത് ചെയ്യും അറിയാം ഇടവേളയ്ക്ക് ശേഷം.
1: നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളം പരിപാടികൾ കേൾക്കാം. മൊബൈലിൽ സൗജന്യമായി പോഡ്കാസ്റ്റ് കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
0: പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞതുപോലെ വീട്ടിലെത്തുന്ന മോഷ്ടാവിനെ തടയാൻ നിങ്ങൾക്ക് ഏതറ്റം വരെ പോകാൻ കഴിയും? ഓസ്ട്രേലിയൻ നിയമം എങ്ങനെയാണ്? വീട്ടിലൊരു മോഷ്ടാവ് എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കാൻ സാധിക്കുമോ? ഓസ്ട്രേലിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണ് ഉള്ളത് എന്നാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് കേട്ടുവരാം.
1: ഓസ്ട്രേലിയയിൽ കവർച്ചയ്ക്കും മോഷണത്തിനും പിടിച്ചുപറിക്കും ഭവന ഭേദനത്തിനുമെല്ലാം വ്യത്യസ്ത നിയമ അർത്ഥങ്ങളാണുള്ളത്. എന്നുവച്ചാൽ തസ്കരന്മാരുടെ ഓരോ പ്രവൃത്തിക്കും നിയമ സംവിധാനത്തിൽ വ്യത്യസ്തമായ വകുപ്പുകളുണ്ട്. ഇതിനൊക്കെ നിയമപരമായ നിർവചനവും ഗുരുതരമായ ശിക്ഷകളുമുണ്ട്. മോഷണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കുറ്റകൃത്യങ്ങളെ മനസ്സിലാക്കുന്നതിനായി SBS പ്രതിനിധി സിഡ്നിയിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ വക്കീലായ അലക്സ് കാവോയോട് സംസാരിച്ചിരുന്നു. ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ മറ്റൊരാളുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നതാണ് കവർച്ചയെന്ന് അലക്സ് കാവോ പറയുന്നു. കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരാൾ അക്രമത്തിനിരയാകുകയോ ഭീഷണി നേരിടുകയോ ചെയ്യപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രധാന ഘടകം.
2: Robbery, it is a crime that involves stealing property from another person with the use of force or the threat of force. So the key element is that the victim is directly confronted or threatened during the commission of the crime.
1: അപ്പോൾ മോഷണം എന്താണ്? വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിർവചനങ്ങളാണ് ഈ തസ്കര പ്രവൃത്തിക്ക് നൽകിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, ന്യൂ സൗത്ത് വെയിൽസിൽ മറ്റൊരാളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെയും ബലപ്രയോഗമില്ലാതെയും കൈക്കലാക്കുന്നതിനെ മോഷണം എന്നാണ് വിളിക്കുന്നതെന്ന് അലക്സ് പറയുന്നു.
2: In some states, for instance, in New South Wales, it's called larceny, involves taking someone else's property without their consent and without using force. The key distinction here is that no direct threat is involved.
1: അപ്പോൾ ഭവനഭേദനം എന്താണ്? കവർച്ചയിൽ നിന്നും മോഷണത്തിൽ നിന്നും അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? അലക്സ് വീണ്ടും വിശദീകരിക്കുന്നു.
2: Burglary occurs when someone enters a building or other enclosed space such as a house, a shop, a warehouse without permission of the owner with the intent to commit a crime, usually theft, but it also can involve other crimes like vandalism,

0: അസോൾട്ട്.
1: ഓസ്ട്രേലിയ ഒരു വികസിത രാജ്യമല്ലേ, അവിടെ എങ്ങനെ കവർച്ചയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഈ ഒരു അനുഭവം കേൾക്കുക. 2023 മെൽബണിൽ താമസിക്കുന്ന തേജ് പനേസറിന്റെ വീട്ടിൽ ഒരു നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. ഭാഗ്യത്തിന് കള്ളന്മാർ വന്നപ്പോൾ അദ്ദേഹവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല.
2: Because the house was very securely set up, but they were able to come through the back window of the kitchen. And as it appeared, the first thing possibly they did was remove the security system and they threw it into the kitchen sink and put the tap on.
1: സാധാരണഗതിയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം പനേസർ ലോക്കറുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ അത് കണക്കുകൂട്ടി ആഭരണങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു.
2: So that is just opportunistic but very smartly done. That's the assessment from the police. They went straight up to our bedroom, opened up the tall boy and picked up the box full of jewelry and went.
1: വിലപിടിപ്പുള്ള വസ്തുക്കൾക്കൊപ്പം സുരക്ഷിതത്വ ബോധവും മനസമാധാനവും കൂടിയാണ് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. മോഷണം മാനസികമായും സാമ്പത്തികമായും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന് പനേസർ പറയുന്നു.
2: We are all very scared being at home alone, so we always make sure that more than one person is there at home. We lock our bedrooms in the night when we sleep, because if we were home at that time, we don't know whether we would have been attacked.
1: കവർച്ചയിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ വീട്ടിലുള്ളപ്പോഴാണ് കവർച്ചക്കാർ എത്തുന്നതെങ്കിൽ സ്വാഭാവികമായും മിക്കവരും പ്രതികരിക്കും. എന്നാൽ ഓസ്ട്രേലിയയിൽ ഭവന ഭേദന സമയത്ത് സ്വയം പ്രതിരോധത്തിന് നിങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ടോ? എങ്കിൽ അത് എത്രത്തോളമാണ്? ക്രിമിനൽ അഭിഭാഷകനായ അലക്സ് കാവോ വിശദീകരിക്കുന്നു.
0: We're looking at either self-defense or what we call citizen arrest. In different states and territory, there are different legislation about self-defense. But the key principles of self-defense is you must believe the actions are necessary to protect yourself or others. The force you use must be proportionate to the threat. Deadly force is only justifiable if your life is in immediate danger. You cannot continue attacking once threat is neutralized.
1: നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ കള്ളൻ കയറിയെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ 000 എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കണമെന്ന് അലക്സ് കാവോ പറയുന്നു.
0: I say that for two reasons. The first reason is you realize the home just been invaded. It means the offender could have already been there, which means there could be potentially different type of evidence in your home. If you walk into the house and looking for stuff, and then your fingerprints, DNA would be everywhere, and there could be potentially damage the evidence, the crime scene.
1: സ്വയം സുരക്ഷിതരാകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സുരക്ഷയാണ് പ്രധാനം. വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. അപകടകരമായ വസ്തുക്കൾ ചിലപ്പോൾ കവർച്ചക്കാർ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറ്റവാളികൾ ഇപ്പോഴും വീടിനകത്തുണ്ടാകാം. അതുകൊണ്ട് അകത്ത് കടക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ്.
0: If someone coming in at the middle of night and you hear the noise of someone going through things in a garage, if you know there are doors locked from the garage to the main part of the house, then what you should do is you call 000 straight away and be alert. What you can't do is take a weapon, run straight there and start attacking this person, because it has to be the immediate threat, especially if you don't know whether this person is armed or not.
1: നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു കവർച്ച നടക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിനെ ഉടൻ ബന്ധപ്പെടുകയും CCTV ദൃശ്യങ്ങൾ പോലുള്ള ശേഖരിച്ച് അവർക്ക് നൽകുകയും ചെയ്യുക. അതാണ് പ്രധാനം. കവർച്ച നടന്ന വീട്ടിലുള്ളവർക്ക് അതുണ്ടാക്കുന്ന മാനസികാഘാതം വളരെ വലുതായിരിക്കും. ഭാഗ്യവശാൽ ഓസ്ട്രേലിയയിൽ കുറ്റകൃത്യത്തിന് ഇരയാകുന്നവരെ പിന്തുണയ്ക്കാൻ പലവിധ സംവിധാനങ്ങളുമുണ്ട്. വിക്ടിംസ് റൈറ്റ്സ് പോലുള്ള സംവിധാനങ്ങൾ. ഇരകളെ എങ്ങനെ സമീപിക്കണമെന്നും എന്തൊക്കെ സഹായങ്ങൾ നൽകണമെന്നും അവരെ എങ്ങനെ പരിചരിക്കണമെന്നുമെല്ലാം വിക്ടിംസ് റൈറ്റ്സ് ഉറപ്പുവരുത്തും. സൗത്ത് ഓസ്ട്രേലിയയിലെ വിക്ടിംസ് റൈറ്റ്സിന്റെ കമ്മീഷണറാണ് സാറ ക്വിക്ക്. ഇരകൾക്ക് പിന്തുണ ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇത്തരം സഹായങ്ങൾ എങ്ങനെ ലഭിക്കുമെന്നറിയേണ്ടത് വളരെ പ്രധാനമാണെന്നും അവർ പറയുന്നു.
3: And usually victims of violent crimes are able to access free counseling. The way that happens might differ from state to state, but most of the time there is either free counseling or funding for counseling.
1: കവർച്ചയ്ക്കിരയാകുന്നവർക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതാണെന്ന് സാറ ക്വിക്ക് പറയുന്നു. പ്രത്യേകിച്ച് ശാരീരികമായോ മാനസികമായോ അവർക്ക് പരിക്കുകൾ ഉണ്ടാകുകയാണെങ്കിൽ ചികിത്സാ ചെലവുകൾ വളരെ വലുതാണ്. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളുടെ ഇരകൾക്ക് ഓരോ സംസ്ഥാനവും പ്രദേശവും വ്യത്യസ്തമായ സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരങ്ങളുമെല്ലാം നൽകാറുണ്ട്. ചികിത്സാ ചെലവുകളൊക്കെ ഇതിലൂടെ കവർ ചെയ്യും. പക്ഷേ ഓരോ സംസ്ഥാനത്തിനും യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷാ പ്രക്രിയകളുമൊക്കെ വ്യത്യസ്തമാണ്.
3: States and territories, there's no compensation for property loss or property damage. Victims can't claim compensation for items stolen. It compensation is generally for violent offences where a person has suffered some physical or psychological harm as a result of that violent offence.
1: കുറ്റകൃത്യങ്ങൾ തടയാൻ ആളുകളെ ബോധവൽക്കരിക്കുന്ന ഒട്ടേറെ സംഘടനകൾ ഓസ്ട്രേലിയയിലുണ്ട്. ഇത്തരത്തിലൊരു സാമൂഹ്യ സംഘടനയാണ് നൈബർഹുഡ് വാച്ച് വിക്ടോറിയ. രാജ്യത്തുടനീളം സമാനമായ വിവിധ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അയൽക്കാരെ അറിയാനും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും പരസ്പരം പിന്തുണയ്ക്കാനും താമസക്കാരെ സഹായിക്കുന്നതിലൂടെ സാമൂഹിക ഐക്യം വളർത്തുക എന്നതാണ് ഇത്തരം സംഘടനകളുടെ പ്രധാന ലക്ഷ്യം. നൈബർഹുഡ് വാച്ച് വിക്ടോറിയയുടെ സിഇഒ ബാംബി ഗോർഡൻ പറയുന്നത് മോഷ്ടാക്കൾക്കുള്ള അവസരങ്ങൾ തന്നെ ഇല്ലാതാക്കണമെന്നാണ്.
4: We can remove the opportunity and make it that little bit more difficult for them to fulfill their offence. It is as simple as things such as always locking your front door and your back door, and that includes when you're at home, keeping your bushes cut down low to the ground around the home so that people can't hide behind them. Because what you want to happen is you want your neighbours to be watching out for you.
1: നമ്മുടെ ബിസിനസ്, വീട്, കാർ എന്നിവയുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സംഘടന ഓൺലൈനിലൂടെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 5 ഭാഷകളിൽ ഇത് ലഭ്യമാണ്. ഇതിനായി www.housesafeismyplace.com.au എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രിയ ശ്രോതാക്കളെ, കാര്യങ്ങൾ മനസ്സിലാക്കി സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് വളരെ പ്രധാനം. ഒപ്പം കള്ളന്മാർക്ക് അവസരം നൽകാതിരിക്കുക. അപ്പോൾ മോഷണം, കവർച്ച, ഭവന ഭേദനം ഇതൊക്കെ എന്താണെന്നും നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് എന്നും എന്തൊക്കെ സഹായങ്ങൾ എവിടെ നിന്നൊക്കെ ലഭ്യമാകുമെന്നും മനസ്സിലായല്ലോ. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾക്കായി SBS മലയാളത്തിന്റെ ഓസ്ട്രേലിയൻ വഴികാട്ടി സന്ദർശിക്കുക.
5: പ്രിയ ശ്രോതാക്കളെ, വീട്ടിലെത്തുന്ന മോഷ്ടാക്കളെ എങ്ങനെ ഫലപ്രദമായി നിയമപരമായി തടയാം എന്നതിനെ കുറിച്ചാണ് ജോജോ ജോസഫ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ വിശദീകരിച്ചത്.
6: ഓസ്ട്രേലിയൻ മലയാളി അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളും അതിനപ്പുറവും SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
5: പ്രിയ ശ്രോതാക്കളെ, ഇനി പ്രേമം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പാട്ടോടുകൂടി ഇന്നത്തെ തത്സമയ പരിപാടി അവസാനിക്കുകയാണ്. ഇന്ന് കേട്ട എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും കേൾക്കാം. ഇന്നത്തെ പരിപാടിയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ കമൻ്റായി ഒക്കെ അറിയിക്കുക. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖില ശ്രീ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.